0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ലോകത്തിന് ജീവൻ ലഭിക്കേണ്ടതിന് എന്ന പ്രമേയം മുന്നോട്ട് വെച്ച് ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിലേക്ക്. കഴിഞ്ഞ മെയ് 16-ാം തീയതി അറിയിച്ചിരുന്നതുപോലെ സെപ്റ്റംബർ 25 മുതൽ 28 വരെ തീയതികളിലായി ഫ്രാൻസിലേക്കും ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോ കേന്ദ്രത്തിലേക്കുമായി നടത്തുന്ന ഈ യാത്രയിൽ രാജ്യതലസ്ഥാനമായ പാരീസിനു പുറമെ പരിശുദ്ധാമ്മയുടെ തീർത്ഥാടന കേന്ദ്രമായ ലൂർദ്, മെറ്റ്സ് എന്നിവിടങ്ങളും പാപ്പ സന്ദർശിക്കുമെന്ന് ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. ഫ്രാൻസിലെ രാഷ്ട്രനേതൃത്വത്തിന്റെയും പ്രാദേശിക കത്തോലിക്കാ സഭയുടെയും യുനെസ്കോ ഡയറക്ടർ ജനറലിന്റെയും ക്ഷണങ്ങൾ സ്വീകരിച്ചാണ് പാപ്പ ഫ്രാൻസിലേക്ക് എത്തുന്നത്. അസീസിയിലെ ലിയോ 14-ാമൻ പാപ്പയുടെ സാന്നിധ്യത്തിനും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും ശുശ്രൂഷയ്ക്കും നന്ദി പറഞ്ഞ് യൂറോപ്പിലെ യുവജനത ഓഗസ്റ്റ് 3 മുതൽ 6 വരെ തീയതികളിൽ ഗോ ഫ്രാൻസിസ്കൻ യൂത്ത് മീറ്റിംഗ് 2026 എന്ന പേരിൽ അസീസിയിൽ നടന്ന യുവജന സമ്മേളനത്തിൽ സംബന്ധിക്കാനായി യൂറോപ്പിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ യുവജനങ്ങൾക്കൊപ്പം സമയം ചിലവിടുകയും അവരുടെ സംശയങ്ങൾക്ക് ഉത്തരമേകുകയും സാന്തമരിയ ദില്യാഞ്ജലി ബസലിക്കയിൽ വിശുദ്ധബലി അർപ്പിക്കുകയും ചെയ്ത പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യം ദൈവജനത്തിനൊപ്പം സഞ്ചരിക്കുന്ന പത്രോസിന്റെ പിൻഗാമിയുടേതാണെന്ന് തങ്ങൾ തിരിച്ചറിയുന്നുവെന്ന് യുവജനങ്ങളെ പ്രതിനിധീകരിച്ച് സംസാരിച്ച ഫ്രാൻചെസ്കോ വരോണെ പറഞ്ഞു. വാക്കുകൾ കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ കാണിച്ചു തരുന്ന യഥാർത്ഥ സാക്ഷികളെയാണ് ഇന്നത്തെ യുവജനങ്ങൾ അന്വേഷിക്കുന്നതെന്നു പറഞ്ഞ അദ്ദേഹം, നന്മ തിരഞ്ഞെടുക്കാനും സുവിശേഷത്തിന് മനുഷ്യഹൃദയങ്ങളെ മാറ്റാനുള്ള ശക്തിയുണ്ടെന്ന വിശ്വാസത്തിൽ ഉറച്ചുനിൽക്കാനും പ്രചോദനം നൽകുന്നതാണ് പരിശുദ്ധ പിതാവിന്റെ വാക്കുകളെന്ന് അഭിപ്രായപ്പെട്ടു. മെക്സിക്കോയിലെ അക്രമബാധിത പ്രദേശങ്ങളിൽ സമാധാനത്തിനായുള്ള പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ കൂടിക്കാഴ്ചകൾ നടത്തിയും അവയ്ക്ക് പരിശുദ്ധ സിംഹാസനത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. ഇതുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 4 മുതൽ 6 വരെ തീയതികളിൽ നടത്തിയ തന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി മെക്സിക്കോയുടെ വിദേശകാര്യമന്ത്രിയുമായും സമാധാനത്തിനായുള്ള ദേശീയ സംവാദ വിഭാഗത്തിന്റെ പ്രതിനിധികളുമായും വത്തിക്കാൻ നയതന്ത്രജ്ഞൻ കൂടിയായ അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തി. മറ്റുള്ളവരുടെ വേദനകളോട് സഹാനുഭൂതി കാണിക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ആരംഭിക്കുകയെന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ടതെന്ന് കരുതുന്ന ഒരു യുവാവിന്റെ അമ്മയുടെ സാക്ഷ്യം പരാമർശിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. സമാധാന നിർമ്മാണം എന്നത് അനുദിന പരിശ്രമങ്ങളിലൂടെ മുന്നോട്ടു കൊണ്ടുപോകേണ്ട ഒരു പ്രവർത്തനമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചും അത് മാനവികതയിലേൽപ്പിക്കുന്ന ആഘാതങ്ങൾ അനുസ്മരിച്ചും സുവിശേഷവത്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രോപ്രിഫെക്ട് കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ, കർത്താവിന്റെ രൂപാന്തരീകരണ തിരുനാളായ ഓഗസ്റ്റ് 6-ന് ഡിക്കാസ്റ്ററിയുടെ കീഴിലുള്ള പ്രൊപ്പഗാന്ത ഫീതെ കൊട്ടാരത്തിലുള്ള വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ ചാപ്പലിൽ വിശുദ്ധബലി അർപ്പിച്ച വേളയിൽ നടത്തിയ വചന സന്ദേശത്തിലാണ് യുദ്ധത്തിന്റെ പ്രതികൂല ഫലങ്ങളെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിച്ചത്. ദൈവസൃഷ്ടിയായ ലോകത്തെ യുദ്ധം വികൃതമാക്കുന്നുവെന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം, ദൈവത്തിന്റെ ഇടപെടൽ മാത്രമാണ് മനുഷ്യരാശിയെ രൂപാന്തരപ്പെടുത്തുന്നതെന്ന് 1945 ഓഗസ്റ്റ് 6-ന് ഹിരോഷിമയിൽ നടന്ന അണുബോംബ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ പ്രസ്താവിച്ചു. നമ്മുടെ പ്രതീക്ഷകളനുസരിച്ചല്ല, ദൈവപിതാവിന്റെ വെളിപ്പെടുത്തലനുസരിച്ചാണ് നാം ക്രിസ്തുവിനെ തിരിച്ചറിയേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിവിധ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ ഏബോള രോഗബാധിതരുടെ എണ്ണം രൂക്ഷമായ തോതിൽ വർദ്ധിച്ചുവരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. 2026 ഓഗസ്റ്റ് 2 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതിനോടകം 743 കുട്ടികളിൽ ഏബോള രോഗബാധ സ്ഥിരീകരിച്ചുവെന്നും 330 കുട്ടികൾ മരണമടഞ്ഞെന്നും ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ യുണിസെഫ് അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും വലിയതും അതിവേഗം വ്യാപിക്കുന്നതുമായ ഏബോള പകർച്ചവ്യാധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് യൂണിസെഫ് വിലയിരുത്തി. രോഗവ്യാപന ഭീതിയിൽ ആരോഗ്യ സേവനങ്ങൾ തേടുന്ന ആളുകളുടെ എണ്ണം 42% കുറഞ്ഞുവെന്ന് ശിശുക്ഷേമനിധി അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി കേൾക്കാം ഭക്തിഗാനമാലിക.

ജീവിത സാഗരത്തിൽ മനുഷ്യജന്മങ്ങളാകുന്ന യാനങ്ങൾ കരകാണാതെ ഉഴലുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഏറെയാണ്. യുദ്ധവും ആക്രമണങ്ങളും തൽഫലമായി മരണങ്ങളും പട്ടിണിയും കുടിയിറക്കലുമെല്ലാം ജീവിതത്തിന്റെ അർത്ഥം പോലും മനുഷ്യന് നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടം. ഇപ്രകാരം ജീവിതത്തിന്റെ വേദനകളിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവിന്റെ സ്നേഹം എടുത്തു പറയുന്ന ഗീതങ്ങളാണ് ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. ആദ്യ ഗാനം, തകർന്ന് തളരുമ്പോൾ നെഞ്ചിലായി ഇടം നൽകും, തകരും നേരങ്ങളിൽ തഴുകിത്തലോടാൻ വരും ഹൃദയം മുഴുവൻ സ്നേഹമേ, സ്നേഹത്തിന്റെ നിറകുടമേ എന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ഗാനമാണ്. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ലിബിൻസ് കറിയ.

ജോബി കാവാലത്തിന്റെ വരികൾക്ക് ജോജി ജോൺസ് സംഗീതം നിർവഹിച്ച ഗാനമാണ് അടുത്തത്. ആലാപനം സൂര്യനാരായണൻ.

ആരോടും പറയാത്ത ഒരുപാട് ദുഃഖങ്ങൾ ക്രൂശിൽ ഒളിപ്പിച്ചു ഞാൻ. അവസാനമായി ഹൃദയസ്പർശിയായ ഈ ഗാനം നമുക്ക് കേൾക്കാം. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഈ ഗാനം ആലപിക്കുന്നത് നാരായണി ഗോപൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ലോകത്തിന് ജീവൻ ലഭിക്കേണ്ടതിന് എന്ന പ്രമേയം മുന്നോട്ട് വെച്ച് ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിലേക്ക്. കഴിഞ്ഞ മെയ് 16-ാം തീയതി അറിയിച്ചിരുന്നതുപോലെ സെപ്റ്റംബർ 25 മുതൽ 28 വരെ തീയതികളിലായി ഫ്രാൻസിലേക്കും ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോ കേന്ദ്രത്തിലേക്കുമായി നടത്തുന്ന ഈ യാത്രയിൽ രാജ്യതലസ്ഥാനമായ പാരീസിനു പുറമെ പരിശുദ്ധാമ്മയുടെ തീർത്ഥാടന കേന്ദ്രമായ ലൂർദ്, മെറ്റ്സ് എന്നിവിടങ്ങളും പാപ്പ സന്ദർശിക്കുമെന്ന് ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. ഫ്രാൻസിലെ രാഷ്ട്രനേതൃത്വത്തിന്റെയും പ്രാദേശിക കത്തോലിക്കാ സഭയുടെയും യുനെസ്കോ ഡയറക്ടർ ജനറലിന്റെയും ക്ഷണങ്ങൾ സ്വീകരിച്ചാണ് പാപ്പ ഫ്രാൻസിലേക്ക് എത്തുന്നത്. അസീസിയിലെ ലിയോ 14-ാമൻ പാപ്പയുടെ സാന്നിധ്യത്തിനും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും ശുശ്രൂഷയ്ക്കും നന്ദി പറഞ്ഞ് യൂറോപ്പിലെ യുവജനത ഓഗസ്റ്റ് 3 മുതൽ 6 വരെ തീയതികളിൽ ഗോ ഫ്രാൻസിസ്കൻ യൂത്ത് മീറ്റിംഗ് 2026 എന്ന പേരിൽ അസീസിയിൽ നടന്ന യുവജന സമ്മേളനത്തിൽ സംബന്ധിക്കാനായി യൂറോപ്പിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ യുവജനങ്ങൾക്കൊപ്പം സമയം ചിലവിടുകയും അവരുടെ സംശയങ്ങൾക്ക് ഉത്തരമേകുകയും സാന്തമരിയ ദില്യാഞ്ജലി ബസലിക്കയിൽ വിശുദ്ധബലി അർപ്പിക്കുകയും ചെയ്ത പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യം ദൈവജനത്തിനൊപ്പം സഞ്ചരിക്കുന്ന പത്രോസിന്റെ പിൻഗാമിയുടേതാണെന്ന് തങ്ങൾ തിരിച്ചറിയുന്നുവെന്ന് യുവജനങ്ങളെ പ്രതിനിധീകരിച്ച് സംസാരിച്ച ഫ്രാൻചെസ്കോ വരോണെ പറഞ്ഞു. വാക്കുകൾ കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ കാണിച്ചു തരുന്ന യഥാർത്ഥ സാക്ഷികളെയാണ് ഇന്നത്തെ യുവജനങ്ങൾ അന്വേഷിക്കുന്നതെന്നു പറഞ്ഞ അദ്ദേഹം, നന്മ തിരഞ്ഞെടുക്കാനും സുവിശേഷത്തിന് മനുഷ്യഹൃദയങ്ങളെ മാറ്റാനുള്ള ശക്തിയുണ്ടെന്ന വിശ്വാസത്തിൽ ഉറച്ചുനിൽക്കാനും പ്രചോദനം നൽകുന്നതാണ് പരിശുദ്ധ പിതാവിന്റെ വാക്കുകളെന്ന് അഭിപ്രായപ്പെട്ടു. മെക്സിക്കോയിലെ അക്രമബാധിത പ്രദേശങ്ങളിൽ സമാധാനത്തിനായുള്ള പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ കൂടിക്കാഴ്ചകൾ നടത്തിയും അവയ്ക്ക് പരിശുദ്ധ സിംഹാസനത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. ഇതുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 4 മുതൽ 6 വരെ തീയതികളിൽ നടത്തിയ തന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി മെക്സിക്കോയുടെ വിദേശകാര്യമന്ത്രിയുമായും സമാധാനത്തിനായുള്ള ദേശീയ സംവാദ വിഭാഗത്തിന്റെ പ്രതിനിധികളുമായും വത്തിക്കാൻ നയതന്ത്രജ്ഞൻ കൂടിയായ അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തി. മറ്റുള്ളവരുടെ വേദനകളോട് സഹാനുഭൂതി കാണിക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ആരംഭിക്കുകയെന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ടതെന്ന് കരുതുന്ന ഒരു യുവാവിന്റെ അമ്മയുടെ സാക്ഷ്യം പരാമർശിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. സമാധാന നിർമ്മാണം എന്നത് അനുദിന പരിശ്രമങ്ങളിലൂടെ മുന്നോട്ടു കൊണ്ടുപോകേണ്ട ഒരു പ്രവർത്തനമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചും അത് മാനവികതയിലേൽപ്പിക്കുന്ന ആഘാതങ്ങൾ അനുസ്മരിച്ചും സുവിശേഷവത്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രോപ്രിഫെക്ട് കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ, കർത്താവിന്റെ രൂപാന്തരീകരണ തിരുനാളായ ഓഗസ്റ്റ് 6-ന് ഡിക്കാസ്റ്ററിയുടെ കീഴിലുള്ള പ്രൊപ്പഗാന്ത ഫീതെ കൊട്ടാരത്തിലുള്ള വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ ചാപ്പലിൽ വിശുദ്ധബലി അർപ്പിച്ച വേളയിൽ നടത്തിയ വചന സന്ദേശത്തിലാണ് യുദ്ധത്തിന്റെ പ്രതികൂല ഫലങ്ങളെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിച്ചത്. ദൈവസൃഷ്ടിയായ ലോകത്തെ യുദ്ധം വികൃതമാക്കുന്നുവെന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം, ദൈവത്തിന്റെ ഇടപെടൽ മാത്രമാണ് മനുഷ്യരാശിയെ രൂപാന്തരപ്പെടുത്തുന്നതെന്ന് 1945 ഓഗസ്റ്റ് 6-ന് ഹിരോഷിമയിൽ നടന്ന അണുബോംബ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ പ്രസ്താവിച്ചു. നമ്മുടെ പ്രതീക്ഷകളനുസരിച്ചല്ല, ദൈവപിതാവിന്റെ വെളിപ്പെടുത്തലനുസരിച്ചാണ് നാം ക്രിസ്തുവിനെ തിരിച്ചറിയേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിവിധ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ ഏബോള രോഗബാധിതരുടെ എണ്ണം രൂക്ഷമായ തോതിൽ വർദ്ധിച്ചുവരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. 2026 ഓഗസ്റ്റ് 2 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതിനോടകം 743 കുട്ടികളിൽ ഏബോള രോഗബാധ സ്ഥിരീകരിച്ചുവെന്നും 330 കുട്ടികൾ മരണമടഞ്ഞെന്നും ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ യുണിസെഫ് അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും വലിയതും അതിവേഗം വ്യാപിക്കുന്നതുമായ ഏബോള പകർച്ചവ്യാധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് യൂണിസെഫ് വിലയിരുത്തി. രോഗവ്യാപന ഭീതിയിൽ ആരോഗ്യ സേവനങ്ങൾ തേടുന്ന ആളുകളുടെ എണ്ണം 42% കുറഞ്ഞുവെന്ന് ശിശുക്ഷേമനിധി അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി കേൾക്കാം ഭക്തിഗാനമാലിക.

ജീവിത സാഗരത്തിൽ മനുഷ്യജന്മങ്ങളാകുന്ന യാനങ്ങൾ കരകാണാതെ ഉഴലുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഏറെയാണ്. യുദ്ധവും ആക്രമണങ്ങളും തൽഫലമായി മരണങ്ങളും പട്ടിണിയും കുടിയിറക്കലുമെല്ലാം ജീവിതത്തിന്റെ അർത്ഥം പോലും മനുഷ്യന് നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടം. ഇപ്രകാരം ജീവിതത്തിന്റെ വേദനകളിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവിന്റെ സ്നേഹം എടുത്തു പറയുന്ന ഗീതങ്ങളാണ് ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. ആദ്യ ഗാനം, തകർന്ന് തളരുമ്പോൾ നെഞ്ചിലായി ഇടം നൽകും, തകരും നേരങ്ങളിൽ തഴുകിത്തലോടാൻ വരും ഹൃദയം മുഴുവൻ സ്നേഹമേ, സ്നേഹത്തിന്റെ നിറകുടമേ എന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ഗാനമാണ്. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ലിബിൻസ് കറിയ.

ആരോടും പറയാത്ത ഒരുപാട് ദുഃഖങ്ങൾ ക്രൂശിൽ ഒളിപ്പിച്ചു ഞാൻ. അവസാനമായി ഹൃദയസ്പർശിയായ ഈ ഗാനം നമുക്ക് കേൾക്കാം. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഈ ഗാനം ആലപിക്കുന്നത് നാരായണി ഗോപൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. മാതാവിന്റെ പിറവിത്തിരുന്നാൾ തലേന്ന് പാപ്പ ജനസാനോ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പിക്കും. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം അപ്രതീക്ഷിതമായി നടത്തിയ തീർത്ഥാടനത്തിന് വേദിയായ റോമിന് പുറത്തുള്ള ജനസാനോയിലെ സതുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ സെപ്റ്റംബർ മാസം 7-ാം തീയതി മാതാവിന്റെ ജനന തിരുനാൾ തലേന്ന് വിശുദ്ധ ബലിയർപ്പിക്കും. 1200 മുതൽ അഗസ്റ്റീനിയൻ സന്യാസികളാണ് ഈ തീർത്ഥാടന ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത്. സഭ എന്നെ ഏൽപ്പിച്ച പുതിയ ശുശ്രൂഷയുടെ ആദ്യ ദിനങ്ങളിൽ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ എന്റെ ദൗത്യം മുൻപോട്ടു കൊണ്ടുപോകുവാൻ ഞാൻ ഇവിടെ വരുവാൻ അതിയായി ആഗ്രഹിച്ചു എന്നാണ് 2025 മെയ് മാസം 10-ാം തീയതി തന്റെ ആദ്യ സന്ദർശനവേളയിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞ വാക്കുകൾ. അൽബേനിയയിൽ നിന്നുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അത്ഭുത തിരുസ്വരൂപമാണ് ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 1903 അതിനെ ഒരു മൈനർ ബസിലിക്കയായി ഉയർത്തിയത് ലിയോ 13-ാമൻ പാപ്പ ആയിരുന്നുവെന്നതും ഇത്തരുണത്തിൽ ഏറെ പ്രസക്തമാണ്. സഹാനുഭൂതിയുടെ പരിശീലനം രാജ്യാന്തര കലാപദ്ധതിയുമായി വത്തിക്കാൻ. 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന 7 പ്രമുഖ കത്തോലിക്ക സർവകലാശാലകളെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരെയും പരിരക്ഷകരെയും ഒരുമിപ്പിക്കുന്ന സഹാനുഭൂതിയുടെ പരിശീലനങ്ങൾ എന്ന ത്രിവർഷ പദ്ധതിക്ക് വത്തിക്കാൻ സാംസ്കാരിക വിദ്യാഭ്യാസ ഡിക്കസ്റ്ററി രൂപം നൽകി. ഈ സംരംഭം 27-ാം തീയതി ബ്രസീലിലെ റിയോ ദ ജനീറോയിലുള്ള പൊന്തിഫിക്കൽ കത്തോലിക്ക സർവകലാശാലയിൽ ഉദ്ഘാടനം ചെയ്യും. 2026-2027 കാലഘട്ടങ്ങളിൽ ചിലി, കൊളംബിയ, USA, പോർച്ചുഗൽ, അംഗോള, ഇറ്റലി എന്നിവിടങ്ങളിലായി നടക്കുന്ന ഈ പരിപാടി ഇറ്റലിയിലെ വെനീസിലാണ് സമാപിക്കുക. ലിയോ 14-ാമൻ പാപ്പായുടെ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രിക ലേഖനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ലോകത്ത് വർദ്ധിച്ചുവരുന്ന വിഭജനങ്ങളും സാമൂഹികമായ ഒറ്റപ്പെടലുകളും കണക്കിലെടുക്കുമ്പോൾ സഹാനുഭൂതി എന്നത് ഒരു സാംസ്കാരിക രക്ഷാമാർഗമായി മാറണമെന്ന് ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ തൊളന്തിനോ ദെ മെന്തോസ വ്യക്തമാക്കി. മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ സമാധാനം സാധ്യമാകൂ, കർദിനാൾ പരോളിൻ. മെക്സിക്കോയിൽ രാജ്യത്തുടനീളം സമാധാനം ഉറപ്പാക്കുവാൻ ബന്ധപ്പെട്ടിരിക്കുന്ന നാഷണൽ ഡയലോഗ് ഫോർ പീസ് പ്രതിനിധികളുമായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ കൂടിക്കാഴ്ച നടത്തി. മെക്സിക്കൻ മെത്രാൻ സമിതി പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം വിശദീകരിച്ചത്. അക്കാദമിക വിദഗ്ധർ, പൊതുഭരണ ഉദ്യോഗസ്ഥർ, മതനേതാക്കൾ, കാണാതായ പ്രിയപ്പെട്ടവരെ അന്വേഷിക്കുന്ന അമ്മമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ എന്നിങ്ങനെ വിവിധ മേഖലയിലുള്ള ആളുകൾ യോഗത്തിൽ സംബന്ധിച്ചു. സമാധാനമെന്നത് ഓരോ ദിവസവും ക്ഷമയോടെ പടുത്തുയർത്തേണ്ട ഒരു കരകൗശല വിദ്യ പോലെയാണെന്ന് കർദിനാൾ വിശേഷിപ്പിച്ചു. പുയബ്ലയിൽ മകനെ കാണാതായ ഒരു അമ്മയുടെ ഹൃദയസ്പർശിയായ സാക്ഷ്യം പരാമർശിച്ചുകൊണ്ട് ദുരിതമനുഭവിക്കുന്നവരോടുള്ള സഹാനുഭൂതിയാണ് സമാധാന ശ്രമങ്ങളുടെ അടിത്തറയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫിലിപ്പീൻസിൽ കലപ്പാൻ രൂപത നിലവിൽ വന്നു. ഫിലിപ്പീൻസിലെ ഓറിയന്റൽ മിന്തോറോയിൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന

0: യുള്ള ആക്രമണമായി കണക്കാക്കുന്ന പരസ്പര പ്രതിരോധ കരാറിലാണ് മൂന്ന് രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത്. ജിദ്ദയിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ പുതിയ പ്രതിരോധ അച്ചുതണ്ട് രൂപീകരിച്ചത്. ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട മധ്യപൂർവേഷ്യയിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലാണ് ഈ നിർണായക നീക്കം. സഖ്യത്തിലെ ഏതെങ്കിലുമൊരു രാജ്യത്തിന് നേരെ സൈനിക ആക്രമണമുണ്ടായാൽ മറ്റു രാജ്യങ്ങൾ സഹായത്തിനെത്തുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കരാറിലെ നിബന്ധനകളെക്കുറിച്ചുള്ള പൂർണ്ണരൂപം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 19-ാം വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, പ്രതികൂലമായ കാറ്റിലും വീശിയടിക്കുന്ന തിരമാലകളിലും ആടിയുലയുന്ന തോണിയിലായ തന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വെള്ളത്തിനുമീതെ നടന്ന് സഹായഹസ്തവുമായെത്തുന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെക്കുറിച്ചാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 52 വരെയും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെയും ഉള്ള തിരുവചനങ്ങൾ ചെറിയ വ്യത്യാസങ്ങളോടെ പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് യേശുവിനെ കണ്ട് അവന്റെ അരികിലേക്ക് വെള്ളത്തിനുമീതെ നടന്നു പോകാൻ പരിശ്രമിക്കുന്ന പത്രോസിനെക്കുറിച്ചുള്ള ഭാഗം നാം കാണുന്നത്. വിശ്വാസത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്രിസ്തുശിഷ്യരെന്ന നിലയിൽ നാം ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും തിരിച്ചറിവുകളിലേക്ക് കടന്നുവരാനും സഹായിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. ജീവിതത്തെക്കുറിച്ച് വരച്ചുവയ്ക്കാൻ സാധിക്കുന്ന കൃത്യമായ ചിത്രങ്ങളിലൊന്ന് കാറ്റും കോളും നിറഞ്ഞ ഒരു കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു തോണിയുടെ ചിത്രമായിരിക്കും. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു എന്ന ഒരു കാരണത്താൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങിയ സുഖകരമായ ഒരു ജീവിതം ആർക്കും ഉറപ്പാകുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സുവിശേഷ ഭാഗം കൂടിയാണ് നമുക്കു മുന്നിലുള്ളത്. ഭയവും വിശ്വാസവും സംശയവും പ്രത്യാശയും മാനുഷിക ബലഹീനതകളും ദൈവത്തിന്റെ സഹായവും കടന്നുവരുന്ന ഈ സുവിശേഷ ഭാഗം മിഥ്യാബോധങ്ങളിൽ നിന്നു മാറി യാഥാർത്ഥ്യബോധത്തോടെ, എന്നാൽ ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസത്തോടെ ജീവിക്കാൻ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരുൾപ്പെടെയുള്ള ഒരു ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്ന സംഭവത്തിനു ശേഷമാണ് ശിഷ്യന്മാർ മറുകരയിലേക്ക് പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതം പോലെയുള്ള ഒരു യാത്രയാണിത്. ആഗ്രഹിച്ച ദിശയിലേക്കു നീങ്ങാത്ത വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളും രോഗങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും തൊഴിലിടങ്ങളിലെ ബുദ്ധിമുട്ടുകളും വിശ്വാസവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും കൊടുങ്കാറ്റും തിരമാലകളും പോലെ നമ്മുടെയും ജീവിതത്തിൽ ആഞ്ഞടിക്കാറുണ്ട്. കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിലായിരിക്കുന്ന ശിഷ്യരുടെ തോണിക്കരികിലേക്ക് യേശു കടന്നുവരുമ്പോൾ ഭയത്തിന്റെയും സംശയത്തിന്റെയും പ്രതിസന്ധികൾ കൂടി അവരിലേക്കു കടന്നുവരുന്നത് നമുക്കു കാണാം. നാം ആഗ്രഹിക്കുന്ന രീതിയിലും സമയത്തിലും പ്രവർത്തിക്കാത്ത ദൈവത്തെ, അവന്റെ കൃപകളെയും അനുഗ്രഹങ്ങളെയും പോലും മനസ്സിലാക്കാനും അംഗീകരിക്കാനും സാധിക്കാതെ പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യവും അവന്റെ പ്രവർത്തനങ്ങളും തിരിച്ചറിയാൻ, അതിനെ സ്വീകരിക്കാൻ വേണ്ട കൃപയ്ക്കായി നമുക്കു പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും നീർച്ചുഴികളിലും അകപ്പെട്ടുപോയ മനുഷ്യരോട് തന്റെ ശിഷ്യരോടെന്ന പോലെ യേശു പറയുന്നുണ്ട്, ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. പഴയ നിയമത്തിൽ മോശയ്ക്ക് തന്നെത്തന്നെ വെളിപ്പെടുത്തുമ്പോഴും ദൈവം പറയുന്നുണ്ട്, ഇത് ഞാനാണ്. ജലത്തിനുമീതെ കൊടുങ്കാറ്റിനിടയിൽ നമുക്കരികിലേക്കെത്തുന്ന ദൈവം ഒരു അത്ഭുതപ്രവർത്തകൻ മാത്രമാണെന്ന് കരുതരുത്. അവൻ ചരിത്രത്തിന്റെ

കർത്താവും സൃഷ്ടിയുടെ നാഥനുമാണ്. ആത്മാർത്ഥമായ എന്നാൽ ഏറെ ശക്തമല്ലാത്ത വെല്ലുവിളികൾക്കും ചോദ്യം ചെയ്യലുകൾക്കും മുന്നിൽ പതറുന്ന ഒരു വിശ്വാസമാണ് പത്രോസിൻ്റേതെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വരിക എന്ന യേശുവിൻ്റെ ഒരു വാക്കിൽ മാനുഷികമായി അസാധ്യമായ ഒരു കാര്യത്തിന് ജലത്തിനുമീതെ നടക്കാൻ അവൻ തയ്യാറാകുന്നു. എന്നാൽ ക്രിസ്തുവിൽ നിന്ന് തിരമാലകളിലേക്ക് കണ്ണുകൾ പോകുമ്പോൾ അവൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകാൻ തുടങ്ങുന്നു. അതേസമയം തകർച്ചയുടെയും മരണത്തിൻ്റേതുമായി മാറാമായിരുന്ന ആ നിമിഷത്തെ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന എളിമയുള്ളതും എന്നാൽ ആത്മാർത്ഥവുമായ ഒരു നിലവിളിയിലൂടെ രക്ഷയുടെ അവസരമാക്കി അവൻ മാറ്റുന്നു. ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമാണ് നമ്മുടേതെന്ന് സുവിശേഷം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. യേശു വള്ളത്തിലേക്കു കയറുന്നതോടെ കാറ്റു ശമിക്കുന്നു, വള്ളം കൃത്യമായ ദിശയിൽ സഞ്ചരിക്കുന്നു, ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളുടെയും തിരമാലകളുടെയും മുന്നിലും യേശുവിലുള്ള വിശ്വാസം കൈവിടാതെ ആത്മാർത്ഥതയോടെ അവനെ വിളിച്ചപേക്ഷിക്കാനും യേശുവിനൊപ്പം സഞ്ചരിക്കാനും കഴിയുമെങ്കിൽ സമാധാനവും ലക്ഷ്യബോധവും നഷ്ടപ്പെടാതെ മുന്നോട്ടു പോകാനാകുമെന്ന ഒരു സന്ദേശമാണ് ഇവിടെ നമുക്കു കാണാനാകുന്നത്. പ്രതിസന്ധികൾ ഇല്ലാതാകുമെന്ന ഉറപ്പ് ക്രൈസ്തവ വിശ്വാസം നമുക്കു നൽകുന്നില്ല. മറിച്ച് അവനോടൊപ്പമാണെങ്കിൽ ഏതു പ്രതികൂല സാഹചര്യങ്ങളിലും മുന്നോട്ടു പോകാനുള്ള കഴിവു ലഭിക്കുമെന്ന ഉറപ്പാണ് വിശ്വാസം നൽകുന്നത്. പ്രതിസന്ധികളുടെയും കോലാഹലങ്ങളുടെയും കൊടുങ്കാറ്റിന്റെയും തിരമാലകളുടെയും നടുവിൽ അരികിലെത്തുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷത്തിലെ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. കർത്താവിന്റെ മലയായ ഹോറബിൽ ഒരു ഗുഹയിൽ വസിക്കുമ്പോൾ കർത്താവിന്റെ സ്വരം ശ്രവിക്കുന്ന ഏലിയാ പ്രവാചകനുമായി ബന്ധപ്പെട്ടതാണത്. കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയിൽ ജ്വലിക്കുന്ന അവന് കൊടുങ്കാറ്റിലും ഭൂകമ്പത്തിലും അഗ്നിയിലും അനുഭവിക്കാനാകാതിരുന്ന കേൾക്കാനാകാതിരുന്ന കർത്താവിനെ പിന്നീട് ഒരു മൃദുസ്വരമായി കേൾക്കാനാകുന്നു. സഭയുടെ അംഗങ്ങളായ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ മാത്രമല്ല നാം ദൈവത്തിനായി അന്വേഷിക്കേണ്ടതെന്നും അവന്റെ സാന്നിധ്യം കൊതിക്കേണ്ടതെന്നും പഠിപ്പിക്കുന്ന തിരുവചനം നമ്മുടെ ദൈവാനുഭവവും വിശ്വാസവും മറ്റുള്ളവരിലേക്കു പകരാൻ നമുക്കുള്ള കടമയെക്കുറിച്ചുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് റോമാക്കാർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട്. വ്യക്തിപരമായ വിശ്വാസവും രക്ഷയുടെ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും സാക്ഷ്യപ്പെടുത്താനും നമുക്കു സാധിക്കണം. സ്വാർത്ഥതയുടെ ചിന്തയിൽ നിന്നകന്ന് മറ്റുള്ളവരെക്കൂടി രക്ഷയിലേക്കു നയിക്കാനും പ്രതികൂലാനുഭവങ്ങളിലും ദൈവസാന്നിധ്യം മനസ്സിലാക്കാനും അനുഭവിക്കാനും വിശ്വാസം നമ്മെ സഹായിക്കുന്നുണ്ട്. തിരുവചനത്തിലെ ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ് എന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ നാം ഓരോരുത്തരുടെയും ജീവിത വിശ്വാസ അനുദിന പ്രതിസന്ധികളിൽ ധൈര്യം പകരുന്നവയാകട്ടെ. നമ്മുടെ രക്ഷയ്ക്കായി കടന്നുവന്ന ക്രിസ്തുവിനോട് എല്ലായ്പ്പോഴും ചേർന്നു നിൽക്കാനും ആഴമേറിയ വിശ്വാസത്തോടെയും ഒരിക്കലും തളരാത്ത പ്രത്യാശയോടെയും ജീവിക്കാനും നമുക്കു സാധിക്കട്ടെ. നമുക്കായി നീട്ടിപ്പിടിച്ച അവന്റെ കരങ്ങൾ കാണാൻ വിശ്വാസം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 19-ാം വാരം ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. മാതാവിന്റെ പിറവിത്തിരുന്നാൾ തലേന്ന് പാപ്പ ജനസാനോ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പിക്കും. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം അപ്രതീക്ഷിതമായി നടത്തിയ തീർത്ഥാടനത്തിന് വേദിയായ റോമിന് പുറത്തുള്ള ജനസാനോയിലെ സതുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ സെപ്റ്റംബർ മാസം 7-ാം തീയതി മാതാവിന്റെ ജനന തിരുനാൾ തലേന്ന് വിശുദ്ധ ബലിയർപ്പിക്കും. 1200 മുതൽ അഗസ്റ്റീനിയൻ സന്യാസികളാണ് ഈ തീർത്ഥാടന ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത്. സഭ എന്നെ ഏൽപ്പിച്ച പുതിയ ശുശ്രൂഷയുടെ ആദ്യ ദിനങ്ങളിൽ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ എന്റെ ദൗത്യം മുൻപോട്ടു കൊണ്ടുപോകുവാൻ ഞാൻ ഇവിടെ വരുവാൻ അതിയായി ആഗ്രഹിച്ചു എന്നാണ് 2025 മെയ് മാസം 10-ാം തീയതി തന്റെ ആദ്യ സന്ദർശനവേളയിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞ വാക്കുകൾ. അൽബേനിയയിൽ നിന്നുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അത്ഭുത തിരുസ്വരൂപമാണ് ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 1903 അതിനെ ഒരു മൈനർ ബസിലിക്കയായി ഉയർത്തിയത് ലിയോ 13-ാമൻ പാപ്പ ആയിരുന്നുവെന്നതും ഇത്തരുണത്തിൽ ഏറെ പ്രസക്തമാണ്. സഹാനുഭൂതിയുടെ പരിശീലനം രാജ്യാന്തര കലാപദ്ധതിയുമായി വത്തിക്കാൻ. 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന 7 പ്രമുഖ കത്തോലിക്ക സർവകലാശാലകളെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരെയും പരിരക്ഷകരെയും ഒരുമിപ്പിക്കുന്ന സഹാനുഭൂതിയുടെ പരിശീലനങ്ങൾ എന്ന ത്രിവർഷ പദ്ധതിക്ക് വത്തിക്കാൻ സാംസ്കാരിക വിദ്യാഭ്യാസ ഡിക്കസ്റ്ററി രൂപം നൽകി. ഈ സംരംഭം 27-ാം തീയതി ബ്രസീലിലെ റിയോ ദ ജനേറോയിലുള്ള പൊന്തിഫിക്കൽ കത്തോലിക്ക സർവകലാശാലയിൽ ഉദ്ഘാടനം ചെയ്യും. 2026-2027 കാലഘട്ടങ്ങളിൽ ചിലി, കൊളംബിയ, USA, പോർച്ചുഗൽ, അങ്കോള, ഇറ്റലി എന്നിവിടങ്ങളിലായി നടക്കുന്ന ഈ പരിപാടി ഇറ്റലിയിലെ വെനീസിലാണ് സമാപിക്കുക. ലിയോ 14-ാമൻ പാപ്പായുടെ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രിക ലേഖനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ലോകത്ത് വർദ്ധിച്ചുവരുന്ന വിഭജനങ്ങളും സാമൂഹികമായ ഒറ്റപ്പെടലുകളും കണക്കിലെടുക്കുമ്പോൾ സഹാനുഭൂതി എന്നത് ഒരു സാംസ്കാരിക രക്ഷാമാർഗമായി മാറണമെന്ന് ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ തൊളന്തിനോ ദെ മെന്തോസ വ്യക്തമാക്കി. മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ സമാധാനം സാധ്യമാകൂ, കർദിനാൾ പരോളിൻ. മെക്സിക്കോയിൽ രാജ്യത്തുടനീളം സമാധാനം ഉറപ്പാക്കുവാൻ ബന്ധപ്പെട്ടിരിക്കുന്ന നാഷണൽ ഡയലോഗ് ഫോർ പീസ് പ്രതിനിധികളുമായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ കൂടിക്കാഴ്ച നടത്തി. മെക്സിക്കൻ മെത്രാൻ സമിതി പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം വിശദീകരിച്ചത്. അക്കാദമിക വിദഗ്ധർ, പൊതുഭരണ ഉദ്യോഗസ്ഥർ, മതനേതാക്കൾ, കാണാതായ പ്രിയപ്പെട്ടവരെ അന്വേഷിക്കുന്ന അമ്മമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ എന്നിങ്ങനെ വിവിധ മേഖലയിലുള്ള ആളുകൾ യോഗത്തിൽ സംബന്ധിച്ചു. സമാധാനമെന്നത് ഓരോ ദിവസവും ക്ഷമയോടെ പടുത്തുയർത്തേണ്ട ഒരു കരകൗശല വിദ്യ പോലെയാണെന്ന് കർദിനാൾ വിശേഷിപ്പിച്ചു. പുയബ്ലയിൽ മകനെ കാണാതായ ഒരു അമ്മയുടെ ഹൃദയസ്പർശിയായ സാക്ഷ്യം പരാമർശിച്ചുകൊണ്ട് ദുരിതമനുഭവിക്കുന്നവരോടുള്ള സഹാനുഭൂതിയാണ് സമാധാന ശ്രമങ്ങളുടെ അടിത്തറയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫിലിപ്പീൻസിൽ കലപ്പാൻ രൂപത നിലവിൽ വന്നു. ഫിലിപ്പീൻസിലെ ഓറിയന്റൽ മിന്തോറോയിൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന മിഷനറി പ്രവർത്തനങ്ങൾക്ക് പുതിയ ചരിത്ര നിയോഗമായി കലപ്പാൻ അപ്പസ്തോലിക വികാരിയാത്തിനെ പൂർണ്ണ രൂപതയായി ഉയർത്തിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും പ്രഥമ മെത്രാനായി മോസ്റ്റ് റവറൻ മോയിസസ് എം ക്യുവാസിന്റെ സ്ഥാനാരോഹണവും നടന്നു. ഇതോടെ മിഷനറിമാരുടെ കീഴിലായിരുന്ന ഈ വിശ്വാസ സമൂഹം സ്വയം ഭരണാധികാരമുള്ള ഒരു പ്രാദേശിക സഭയായി മാറി. സൗദി, തുർക്കി, പാകിസ്ഥാൻ സൈനിക സഖ്യം പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചു. നാറ്റോ മാതൃകയിൽ പുതിയ സൈനിക സഖ്യം രൂപീകരിച്ച് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ അംഗരാജ്യങ്ങളിൽ ഒന്നിനു നേരെയുള്ള ആക്രമണം എല്ലാവർക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുന്ന പരസ്പര പ്രതിരോധ കരാറിലാണ് 3 രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത്. ജിദ്ദയിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ പുതിയ പ്രതിരോധ അച്ചുതണ്ട് രൂപീകരിച്ചത്. ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട മധ്യപൂർവേഷ്യയിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലാണ് ഈ നിർണായക നീക്കം. സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ സൈനിക ആക്രമണമുണ്ടായാൽ മറ്റു രാജ്യങ്ങൾ സഹായത്തിനെത്തുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കരാറിലെ നിബന്ധനകളെക്കുറിച്ചുള്ള പൂർണ്ണരൂപം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 19-ാം വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, പ്രതികൂലമായ കാറ്റിലും വീശിയടിക്കുന്ന തിരമാലകളിലും ആടിയുലയുന്ന തോണിയിലായ തന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വെള്ളത്തിനുമീതെ നടന്ന് സഹായഹസ്തവുമായെത്തുന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെക്കുറിച്ചാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 52 വരെയും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെയും ഉള്ള തിരുവചനങ്ങൾ ചെറിയ വ്യത്യാസങ്ങളോടെ പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് യേശുവിനെ കണ്ട് അവന്റെ അരികിലേക്ക് വെള്ളത്തിനുമീതെ നടന്നു പോകാൻ പരിശ്രമിക്കുന്ന പത്രോസിനെക്കുറിച്ചുള്ള ഭാഗം നാം കാണുന്നത്. വിശ്വാസത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്രിസ്തുശിഷ്യരെന്ന നിലയിൽ നാം ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും തിരിച്ചറിവുകളിലേക്ക് കടന്നുവരാനും സഹായിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. ജീവിതത്തെക്കുറിച്ച് വരച്ചുവയ്ക്കാൻ സാധിക്കുന്ന കൃത്യമായ ചിത്രങ്ങളിലൊന്ന് കാറ്റും കോളും നിറഞ്ഞ ഒരു കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു തോണിയുടെ ചിത്രമായിരിക്കും. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു എന്ന ഒരു കാരണത്താൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങിയ സുഖകരമായ ഒരു ജീവിതം ആർക്കും ഉറപ്പാകുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സുവിശേഷഭാഗം കൂടിയാണ് നമുക്ക് മുന്നിലുള്ളത്. ഭയവും വിശ്വാസവും സംശയവും പ്രത്യാശയും മാനുഷിക ബലഹീനതകളും ദൈവത്തിന്റെ സഹായവും കടന്നുവരുന്ന ഈ സുവിശേഷഭാഗം മിഥ്യാബോധങ്ങളിൽ നിന്നു മാറി യാഥാർത്ഥ്യബോധത്തോടെ, എന്നാൽ ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസത്തോടെ ജീവിക്കാൻ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരുൾപ്പെടെയുള്ള ഒരു ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്ന സംഭവത്തിനു ശേഷമാണ് ശിഷ്യന്മാർ മറുകരയിലേക്ക് പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതം പോലെയുള്ള ഒരു യാത്രയാണിത്. ആഗ്രഹിച്ച ദിശയിലേക്കു നീങ്ങാത്ത വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളും രോഗങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും തൊഴിലിടങ്ങളിലെ ബുദ്ധിമുട്ടുകളും വിശ്വാസവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും കൊടുങ്കാറ്റും തിരമാലകളും പോലെ നമ്മുടെയും ജീവിതത്തിൽ ആഞ്ഞടിക്കാറുണ്ട്. കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിലായിരിക്കുന്ന ശിഷ്യരുടെ തോണിക്കരികിലേക്ക് യേശു കടന്നുവരുമ്പോൾ ഭയത്തിന്റെയും സംശയത്തിന്റെയും പ്രതിസന്ധികൾ കൂടി അവരിലേക്കു കടന്നുവരുന്നത് നമുക്കു കാണാം. നാം ആഗ്രഹിക്കുന്ന രീതിയിലും സമയത്തിലും പ്രവർത്തിക്കാത്ത ദൈവത്തെ, അവന്റെ കൃപകളെയും അനുഗ്രഹങ്ങളെയും പോലും മനസ്സിലാക്കാനും അംഗീകരിക്കാനും സാധിക്കാതെ പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യവും അവന്റെ പ്രവർത്തനങ്ങളും തിരിച്ചറിയാൻ, അതിനെ സ്വീകരിക്കാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും നീർച്ചുഴികളിലും അകപ്പെട്ടുപോയ മനുഷ്യരോട് തന്റെ ശിഷ്യരോടെന്ന പോലെ യേശു പറയുന്നുണ്ട്, ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. പഴയ നിയമത്തിൽ മോശയ്ക്ക് തന്നെത്തന്നെ വെളിപ്പെടുത്തുമ്പോഴും ദൈവം പറയുന്നുണ്ട്, ഇത് ഞാനാണ്. ജലത്തിനുമീതെ കൊടുങ്കാറ്റിനിടയിൽ നമുക്കരികിലേക്കെത്തുന്ന ദൈവം ഒരു അത്ഭുതപ്രവർത്തകൻ മാത്രമാണെന്ന് കരുതരുത്. അവൻ ചരിത്രത്തിന്റെ കർത്താവും സൃഷ്ടിയുടെ നാഥനുമാണ്. ആത്മാർത്ഥമായ എന്നാൽ ഏറെ ശക്തമല്ലാത്ത വെല്ലുവിളികൾക്കും ചോദ്യം ചെയ്യലുകൾക്കും മുന്നിൽ പതറുന്ന ഒരു വിശ്വാസമാണ് പത്രോസിന്റേതെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വരിക എന്ന യേശുവിന്റെ ഒരു വാക്കിൽ മാനുഷികമായി അസാധ്യമായ ഒരു കാര്യത്തിന് ജലത്തിനുമീതെ നടക്കാൻ അവൻ തയ്യാറാകുന്നു. എന്നാൽ ക്രിസ്തുവിൽ നിന്ന് തിരമാലകളിലേക്ക് കണ്ണുകൾ പോകുമ്പോൾ അവൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകാൻ തുടങ്ങുന്നു. അതേസമയം തകർച്ചയുടെയും മരണത്തിൻ്റേതുമായി മാറാമായിരുന്ന ആ നിമിഷത്തെ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന എളിമയുള്ളതും എന്നാൽ ആത്മാർത്ഥവുമായ ഒരു നിലവിളിയിലൂടെ രക്ഷയുടെ അവസരമാക്കി അവൻ മാറ്റുന്നു. ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമാണ് നമ്മുടേതെന്ന് സുവിശേഷം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. യേശു വള്ളത്തിലേക്കു കയറുന്നതോടെ കാറ്റു ശമിക്കുന്നു, വള്ളം കൃത്യമായ ദിശയിൽ സഞ്ചരിക്കുന്നു, ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളുടെയും തിരമാലകളുടെയും മുന്നിലും യേശുവിലുള്ള വിശ്വാസം കൈവിടാതെ ആത്മാർത്ഥതയോടെ അവനെ വിളിച്ചപേക്ഷിക്കാനും യേശുവിനൊപ്പം സഞ്ചരിക്കാനും കഴിയുമെങ്കിൽ സമാധാനവും ലക്ഷ്യബോധവും നഷ്ടപ്പെടാതെ മുന്നോട്ടു പോകാനാകുമെന്ന ഒരു സന്ദേശമാണ് ഇവിടെ നമുക്കു കാണാനാകുന്നത്. പ്രതിസന്ധികൾ ഇല്ലാതാകുമെന്ന ഉറപ്പ് ക്രൈസ്തവ വിശ്വാസം നമുക്കു നൽകുന്നില്ല. മറിച്ച് അവനോടൊപ്പമാണെങ്കിൽ ഏതു പ്രതികൂല സാഹചര്യങ്ങളിലും മുന്നോട്ടു പോകാനുള്ള കഴിവു ലഭിക്കുമെന്ന ഉറപ്പാണ് വിശ്വാസം നൽകുന്നത്. പ്രതിസന്ധികളുടെയും കോലാഹലങ്ങളുടെയും കൊടുങ്കാറ്റിന്റെയും തിരമാലകളുടെയും നടുവിൽ അരികിലെത്തുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷത്തിലെ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. കർത്താവിന്റെ മലയായ ഹോറബിൽ ഒരു ഗുഹയിൽ വസിക്കുമ്പോൾ കർത്താവിന്റെ സ്വരം ശ്രവിക്കുന്ന ഏലിയാ പ്രവാചകനുമായി ബന്ധപ്പെട്ടതാണത്. കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയിൽ ജ്വലിക്കുന്ന അവന് കൊടുങ്കാറ്റിലും ഭൂകമ്പത്തിലും അഗ്നിയിലും അനുഭവിക്കാനാകാതിരുന്ന കേൾക്കാനാകാതിരുന്ന കർത്താവിനെ പിന്നീട് ഒരു മൃദുസ്വരമായി കേൾക്കാനാകുന്നു. സഭയുടെ അംഗങ്ങളായ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ മാത്രമല്ല നാം ദൈവത്തിനായി അന്വേഷിക്കേണ്ടതെന്നും അവന്റെ സാന്നിധ്യം കൊതിക്കേണ്ടതെന്നും പഠിപ്പിക്കുന്ന തിരുവചനം നമ്മുടെ ദൈവാനുഭവവും വിശ്വാസവും മറ്റുള്ളവരിലേക്കു പകരാൻ നമുക്കുള്ള കടമയെക്കുറിച്ചുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് റോമാക്കാർക്കെഴുതിയ ലേഖനം 9 അധ്യായത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട്. വ്യക്തിപരമായ വിശ്വാസവും രക്ഷയുടെ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും സാക്ഷ്യപ്പെടുത്താനും നമുക്ക് സാധിക്കണം. സ്വാർത്ഥതയുടെ ചിന്തയിൽ നിന്നകന്ന് മറ്റുള്ളവരെക്കൂടി രക്ഷയിലേക്കു നയിക്കാനും പ്രതികൂലാനുഭവങ്ങളിലും ദൈവസാന്നിധ്യം മനസ്സിലാക്കാനും അനുഭവിക്കാനും വിശ്വാസം നമ്മെ സഹായിക്കുന്നുണ്ട്. തിരുവചനത്തിലെ "ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്" എന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ നാം ഓരോരുത്തരുടെയും ജീവിത വിശ്വാസ അനുദിന പ്രതിസന്ധികളിൽ ധൈര്യം പകരുന്നവയാകട്ടെ. നമ്മുടെ രക്ഷയ്ക്കായി കടന്നുവന്ന ക്രിസ്തുവിനോട് എല്ലായ്പ്പോഴും ചേർന്നു നിൽക്കാനും ആഴമേറിയ വിശ്വാസത്തോടെയും ഒരിക്കലും തളരാത്ത പ്രത്യാശയോടെയും ജീവിക്കാനും നമുക്കു സാധിക്കട്ടെ. നമുക്കായി നീട്ടിപ്പിടിച്ച അവന്റെ കരങ്ങൾ കാണാൻ വിശ്വാസം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 19 വാരം ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.